ഇസറാദ്യ ഉന്ന സെൻപതിഷ്യാവ് അംഗപാത വേദനാവ് അപാസുദിന സന്ധാ ഇക്മൻ സാനയ മേൽഡോൾ പാരസിറ്റമോൾ വിശേഷ്യകി.